ദിവ്യാനിരമാരൂപാസ്തകമന്യമാനചക്രഹങ്കവരാഭയുക്ത ഹസ്തചതുഷ്ടയോപേത പ്രദീപവർണ സർവാവരണഭൂഷിത വിശ്വാദിഭഗവദ്രൂപാസ്തക പ്രതിപാദക അകാരാദ്യസ്താക്ഷരാത്മക ശ്രീമത് പ്രണവാദ്യസ്ത മഹാമന്ത്ര പ്രതിപാദ്യ അഷ്ടരൂപാത്മക മന്ത്രാധ്യായോക്ത ഭൂവരാഹാദ്യശേഷ വൈഷ്ണവ മന്ത്ര പ്രതിപാദ്യ ഭൂവരാഹാദ്യശേഷരൂപ വിശേഷാത്മക രമാദിമന്ത്ര പ്രതിപാദ്യ രമാദിനിഷ്ഠ രമാദിനിയാമക രൂപ വിശേഷാത്മക ശ്രീലക്ഷ്മി നരസിംഹാത്മക പരമദയാളോ ക്ഷമാസമുദ്ര ഭക്തവത്സല ഭക്താപരാധിഷ്ണോ ദേശകാലാധിപതേ ദേഹേന്ദ്രിയാധിപതേ സൂര്യവംശധ്വജ രഘുകുലതിലകലക്ഷ്മണ ഭരത ശത്രുഘ്നഗ്രജ ശ്രീമദ് ധനുപതുപാശിത ചരണ സീതാപതേ ശ്രീരാമചന്ദ്ര ത്വരാജ്ഞയാ ത്വപ്രസാദാ ത്വപ്രേരണയാ ത്വപ്രീത്യർത്ഥം ത്വാം ഉദ്ദിശ്യ ത്വാം അനുസ്മരന്നേവ ത്വരാജ്ഞയാ നിയതേന മന്നിയാമകേന സത്താപ്രദ വായുനാമക ചേഷ്ടാപ്രദ പ്രാണനാമക ധാരണാപ്രദ ധർമ്മനാമക മുക്തിപ്രദ മുക്തിനാമക രൂപവിശേഷൈ മദ്രുതിസ്ഥിതേന പരമദയാളുന ക്ഷമാസമുദ്രേണ ഭക്തവത്സലേന ഭക്താപരാധിഷ്ണുന സർവസ്വാമിന സർവപ്രേരകേണ സർവദാത്വികദേവതാപ്രേരകേണ സർവദാത്വികാസുരഭഞ്ജകേന തഥാ തത്പ്രേരണാപ്രയുക്തദുർമതിഭഞ്ജകേന അതയേവ പ്രഭഞ്ജനശബ്ദവാക്തേന പ്രതിദിനം പ്രതിക്ഷണം ബുദ്ധിയോഗകേന സർവകർമ്മകർത്ര സർവകർമ്മകാരയിത്ര സർവകർമ്മസ്വാമിന സർവകർമ്മസമർപ്പകേണ സർവകർമ്മഫലഭോക്ത്ര സർവകർമ്മഫലഭോജയിത്ര സർവകർമ്മപ്രേരകേണ സർവകർമ്മോദ്ബോധകേന സർവകർമ്മശുദ്ധിപ്രദേന സർവകർമ്മശുദ്ധിപ്രദേന സർവകർമ്മനിഷ്ഠേന സർവകർമ്മസാക്ഷിണ സർവകർമ്മനിഷ്ഠ ഭഗവദ്രൂപോപാസകേന അതേവാശേഷ ജീവനിസ്സംഖ്യാനാദികാലീന ധർമാധർമ്മദ്രഷ്ടു സ്വേച്ഛയോദ്ബോധകേന തദ്വാചക കപിലോപാസകേന രമാവ്യതിരിക്തപൂർവ പ്രസിദ്ധ വ്യതിരിക്താനന്ദവേദ പ്രതിപാദ്യമുഖ്യതമേന അനന്തഗുണപരിപൂർണേന സർവദോഷദൂരേണ ത്വച്ചിത്താഭിജ്ഞേന ത്വച്ചിത്താനുസാരചിത്തേന ത്വപരമാനുഗ്രഹപാത്രഭൂതേന മദ്യോഗ്യതാദ്യവിജ്ഞേന ശ്രീഭാരതീരമണേന രുദ്രാദ്യശേഷതാത്വികദേവതോപാസിതചരണേന മമ സർവാസ്വസ്ഥാസു ചിത്രതാ വിചിത്രത തദുപാസകേന ശ്രീമുഖ്യപ്രാണേന പ്രേരിത സൻ ത്വത്സംസ്കൃതിപൂർവകം സേനാസമുത്ഥായ അദ്യതനം സുവർണാശ്രമോചിതം ദേശകാലാവസ്ഥോചിതം നിത്യനൈമിത്തിക കാമ്യഭേദേന ത്രിവിധം ത്വത്പൂജാത്മകം കർമ്മ യഥാശക്തി യഥാജ്ഞപ്തി യഥാവൈഭവം കരിഷ്യേ മദാജ്ഞാകാരിഭിഃ വിദ്യാസംബന്ധിഭിഃ ദേഹസംബന്ധിഭിശ്ച തദീയൈഃ അശേഷേർജനൈഃ ത്വത്സർവകർമ്മകർത്തൃത്വ കാരോക്തൃത്വാത് അനുസന്ധാനപൂർവകം കാരയിഷ്യേ ച ഇതി ശ്രീരാഘവേന്ദ്രാഖ്യേതനാകൃതമഞ്ജത പ്രാതസങ്കൽപഗദ്യം സ്യാത് പ്രീത്തൈർമാധവമദ്വയോ ഇതി ശ്രീരാഘവേന്ദ്രേതി ശിരോമണിഭിഃ വിരചിതം പ്രാതസങ്കൽപഗദ്യം സമ്പൂർണം.